സൗഖ്യമ അവമ്മ കണ്ണ് സൗഖ്യന്താ ജാനക്ക് ചിന്ന പൂന പൊട്ടിയ ഉണങ്കി മോദിത്തം പട്ടപ്പാട് പാത്തിയാട് യാർക്കും അഞ്ചിടാത സിംഗന്താ ഉറത്തി പാറുങ്ക മങ്കിടാത തങ്കന്താ എന്നമ്മ കണ്ണ് സൗഖ്യമാ ആമമ്മ കണ്ണ് സൗഖ്യന്താ എന്നമ്മ കണ്ണ് സൗഖ്യമാ ആമമ്മ കണ്ണ് ഫാന്റാസ്റ്റിക്.